0: ഇന്നത്തെ നിന്ന വെച്ചിട്ട് വിദ്യാഭ്യാസത്തിന് നിന്നെ ബദലിയായി കിട്ടിയത് നിന്നിട്ട് കുട്ടിക്ക് വരാ പറ്റിയത് നിന്നിട്ട് ഒട്ടുപ്പഴക്കിഞ്ഞിങ്ങിട്ടുവിനെ കൂടെ കുട്ടുമേരത്തിട്ട് കുട്ടു ചുണ്ടാവട്ടു കിട്ടുവിനാലും പെറുകറങ്ങിട്ട് നിറയിട്ടാറ് ബദലിയായി കിട്ടിയത് അച്ഛൻ ഞാനൊരു പെറുപ്പടിയാട്ടും പൊക്കാളിലേക്ക് ഇങ്ങോട്ടും പരുടാവുമ്പോട്ടെ അവട്ടിലേക്കും വന്നിട്ടൊക്കെ ഒക്കെ തെമ്മക്കാഴോ നപ്പജു നപ്പജു കൊടുങ്ങി അക്കൻ്റെ കച്ചിയോട്ടി വെച്ചിട്ട് കിച്ചേന് ഒക്കെ മമ്മക്ക് എന്നാവട്ടെ ഇല്ലെങ്കിൽ മമ്മങ്ങി ചുട്ടി ഇല്ലെങ്കിൽ മമ്മക്കിട്ട് ഒക്കെ കേൾക്കുക നിറപ്പഴോട്ടും ഒക്കെ അത്തുകയാട്ടും നേരത്തെ മറിച്ചിട്ട് ഇമ്മന്നെ കല്ലെത്താകാരുട്ടു ഷോർഡു തിറക്കുവിന് കല്ലുന തിറക്കുവിന് കുട്ടി നിറഞ്ഞി നിറ ചോറിയെത്തിയ തിറക്കുവിന് തേമണ്ണിലൊച്ച മമത്തിരിക്കും തേക്കു അച്ഛ അറ്റോട്ടക്കപ്പഴോട്ടും ഷോക്കന്ന കൈകാരു കൊണ്ടപ്പോയില്ലിട്ടു കൈങ്ങന്നെ ലോങ്ങിട്ടു ിയാലോന്നൊക്കെ കിച്ചാന് ഉങ്ങ ചികിത്തിന് ചികിത്തങ്ങി നക്കണ്ടെത്താറാവിട്ടുള്ളതോ കേക്കുക കേക്കി വല്യോന്നിട്ട് കുഴി വല്യങ്ങാരത്തിന് കേക്കുക ചെറുങ്ങാരെ ചെവുമ്പത്തെ തമന്നര് നെയ്യൊക്കെ ഇക്കാവ് തമന്ന തുണുന്നവശം പാവങ്ങാക്കല്ലിട്ടങ്ങിറ്റ് വരവുമ്മൻ പാവങ്ങാക്കത്തില്ല നമുക്ക് പിന്നെ പാവങ്ങരഞ്ഞു അവിടെ കമ്മച്ചോ പാവങ്ങൾക്ക് അവിടെ അസുഖങ്ങൾ പാവങ്ങൾക്കൊന്ന് പക്ഷെല്ലാകാരും തമന്ന കൊമ്മി തന്നെ കഴിയാറില്ല അവങ്ങ തിറപ്പ് പിന്നെ തെമക്കുക തേക്കുക ഒക്കെ തേക്കുന്ന പെരുക്കുറങ്ങി നെക്കുശവും മറ്റും ഒക്കെ അച്ഛനൊപ്പല്ലേ തിറവറ്റാമിങ്ങനെ നെക്കുത്തേവാഴുവാകുള്ള നെക്കുപ്പല്ലേതൊക്കെ നെക്കുത്തേവായും നിശം കൂടാകട്ടെ തേക്കുക അറ്റോട്ട് കണ്ണത്താങ്ങ ഉപയോഗം തിറക്കുകയും ഒക്കെ നെപ്പയ്യർജിക്കുറങ്ങി നെക്കുട്ടി തെമന്ന നെക്കുങ്ങിങ്ങ തീയക്കുട്ടിക്ക് നോയച്ചോകലാം മുഴുവൻ കത്തിച്ചോകലാം മുഴുവൻ ഇനോകട്ടാത്ത കണ്ടുമില്ലൊന്ന് കരച്ചിക്കുക ഇഷ്യാക്കറിഞ്ഞിടപ്പെട്ട് എന്നെത്തിമു ഇലി രക്ഷോട്ടിട്ടു അമ്മ എന്നെ സത്യമായി നന്ദിക്കുമുട്ടി നിന്റെ ചുറ്റുമേ നിൽക്കുമോ മുട്ടകരാക്കുകയും ചീട്ടിങ്ങിട്ട് ചുണ്ടുങ്ങ അമ്മയിൽ പഴമ്മട്ട് ചീട്ടിങ്ങിട്ടുമാവുങ്ങ മമ്മിജു ചീട്ടിങ്ങനെ പീജുട്ടിട്ടു കൈമണ്ണാശു മൂടാക്കി തേക്കു തേക്കു അറ്റുള്ള ചിത്തവരമ്മട്ട് ഒക്കെ നപ്പരിക്കുറുമി തിറക്കുമി അമ്മ തന്നെ തിറക്കും നിർക്കുക്കുറാട്ടമെന്ന പീലക്ഷി മജവും കട്ടിച്ചു മജവും കൊടുത്തമ്മ ഇക്കുമ്മാക്കി ചേർന്ന് ഇച്ചിച്ചേക്കുക ഇലക്ഷറിയോടുന്ന് കൊടുത്തമ്മ ഇക്കുമ്മാക്കി ചമ്മ ഇലക്ഷറിയോടുന്ന് ുംപ്പുട്ടിയും തേക്ക് അറ്റോട്ട് കണ്ണപ്പങ്ങോട്ട് കത്തിച്ചോകരാവും ഒക്കെയും അട്ടപ്പുട്ടി കാശുമഴി എന്നിട്ടിങ്ങോട്ട് ചുണിച്ചുട്ടിക്കു ഉപകുട്ടി പിശുമങ്ങിച്ചാട്ടിട്ട് ഇന്നടയാജിമോ ചുണിച്ചുട്ടിക്കു അട്ടപ്പഴപ്പൻ തിങ്ങോമനക്കുറ്റിങ്ങോമനക്കുറ്റി തിറുട്ടു നുണറ്റിന്നിട്ടമാന് തിറുട്ടു കഴിവാക്കുഞ്ഞിട്ടുകൂടെ നക്കുചത്തുവാക്കാരുവിടാത്തവും അമ്മത്തേക്ക് ചുക്കാവുന്ന കത്തവും ഒക്കെ കുറുമി കുട്ടാ കുറുമി തിറുപയോഗം tänne äärätti tepiäksi, kun tappan iloinen, kun närivaraumme ja tuossamme ätäkätti täydellä teikkoa, sarottu kuri, nunnani. Nunnani, näkikillä ottava tämäkkoa iloittami, amma teikkoa, näpäjumaujan lauje, neuvokurumi, terovuusimallumi, tekijäkutapalumi, tämänne terovuusimallumi, teikkoa, näkikillä ollaan ollut, teikko atine fiilorke fiilu kadla yaqtaan tamay jetna fiilu yaqta bu terokke nepedla reere bu yaqta bu apitle reere ma kigo tenen nakatu me chune kigo tenen nakatu na nakbara chune ana na bu leele fiilu yaqta me ten ittore yaqta bu akumalek apero lokatte yaqti mama okiko agardi kumi temang kilo tengen ne avo tiyo gele aptene negli na tune nere nere le aptene temo le le aptene pesi va le go tiyo gele amme ma ko ike yo ti ma pikyo ti go tero kwe ne ne ne ne kigen ma pikyo ti go tero to katye ro ti go tero to vina te o man na tsa gluke ne kito le rafu te lo tero tero vina te le gatu te man o ko ya mi gonne a o pele tumo ani gonne o ko ngore mi ko ngore di se be uplo mi ne kye ki ko ngore ta rata ra o mi je go te kan na ga ya ga ko ngore to ne akte ni te ko ngore to ne akte ni a bu ne akte se mo ye mo ke ga to ne te ko ngore na ma ga na ya ki te mo te ke i lo li ke Tahun itu berjatuhnya kita ni berkuing mah kongurak terjadung, kongurik jadung mah di taman kongurak terjadung. Oh bangat terjadi yang dulu mana beriak semua. Tak ku terok kuing nak siap ini ikut bersuku. Tak ku engkau teke ikut teke okalah kami uci yang majukku. Tiada yang tak ku hidup emnya ini tiada malam mata kongurak terjadung. Jabul aku mula cermin aku ya kembali mereka orang ketemunya mahu jadul, mama terus jadul dalam mata. Kesiannya mana temak mungkin nak tahu urusan itu. Nak tahu yang kita kau nak temak kuning, kau tua kau merah, kau tua tinggi di mari kita. Nak jawab tu terus tu, nak jawab jawab dia. Tiada tinggi di sana atau terkejut punya tu. Kesiannya kita temak. Angurat kami tisu juga pada waktu nona tu pelajar betul. Kita angurat juga angurat yang orang waktu itu itu kuru kita angurat siapa tu tisu siapa tu betul. Panik ini cuma jo sekali je terulang tu kita ikut ini. Nah, ia agam ni kerana siapa orang tu memang ni angurat tu juga. Ia kerana dia angurat tu pelajar tu. Ikhshayu jalan mata teruktu dengan mata mangan naga jatini dan ini sekarang aku tidak ikutai mana nak kira jadi bodoh tu tak kau kita mangan yang jatini nak teruktu dengan nak kira jadi bodoh teruktu dengan kita kau mula kita mangan siapa nak kita mikro aku semua belum dia aku semua belum dia kita mangan kau kau yang nak kira belum dia Kok sokte kure? Nekikit sa ako daw kadi tigo. Abo patle agi tigo. Kasi ang tukuri sa kadi kure ang mata. Nakasari na tigo piu piu ako tigo. Kukiu yah kok sokte kure ni niyong ako kure ni niwa ko ako tigo. Tayko nakasari ako daw kadi tigo. Matkwaro ni utigo ni kangin ni Negeri tu semua orang macam tu, teman orang tuan orang ni, teman orang tu kritik orang negeri orang ni keluar kritik orang ni. Terus tu minat tu macam apa yang tu teman dia, okey sahaja.
1: Terus tu tak aktif sahaja, kami mahu mewujudkan anak tu mau, aduk tahu kat terus tu ni kau je mahu.
0: Kena okey nak pergi kuratkan. Sekarang tu nak, itu aksi valdo tau nak apa valdo mejo. Temen mak waktu si tingin tingin ni, teror tu kurung ni nak kurang tingin ni. Tapi amaron ni temang nak kurang ni. Ini si kecil semua valdo mejo ini. sakkar luga

0: കുട്ടിക്കില്ല ബ്ലൂടി. തക്കൊക്കെ ഉള്ളിട്ടേക്കുക തേക്കോരി പുഴുവാഴുണ്ണറക്കഴിയും പുഴുവണ്ണറക്കഴിയും മണ്ണക്കന്ന് തിറക്കിക്കുഴി അങ്ങരക്കിക്കുഴുട്ടി ഇല്ലുവാ പുഴുണ്ടുമി കയ്യുണ്ടുമി ഇല്ല ഇല്ലുവാ തേക്കുക ഇഷിമിഷു അക്കല്ലുവി പുഴുവശവും ഉള്ളുട്ടി തേക്കുക പുഴുവശിമശവും ഉറവുമ്പോൾ കിളി കിളിർത്തുണ്ടി തേക്കുക മറ്റു ചെറുനേറമ്മയും തേമേറ്റുമേ പുഴു പുഴുമ്മി പുഴുവാഴോ നിറത്തഴിഞ്ഞു കാരണം കങ്ങച്ചുറിയാർക്കുവോ കങ്ങച്ചുറിക്ക് പരകുളോ എത്തുവോ മാമിശാരി ദോഷവും മറ്റുകോ തേക്കോട്ടേമ കഴിയുമില്ല പണിക്കുവിടാവല്ലുകൾ തേക്കോട്ടോ പരോക്കോട്ടോ തിറക്കൊക്കെ ദൗലകത്തിട്ടമാണ് തിറക്കുള്ള ടാബോട്ട് പൊട്ടാക്കുക പെയ്ഗ് വരുമോ നെരുമങ്ങിറ്റുകളോ താക്കോ ഒക്കെ ചെറിവൊക്കെ
1: ഹെറൈന്യോ കുയ്യന്നമില്ലാറു കൗയമയത്തെ ഉണിക്കൗസറികവികി കൊങ്ങുരിലറിറ്റില്ലുട്ടി സീക്കട്ടക്ടുവരുറി സാർട്ടുങ്ങുവാറ്റു
0: കൗരിങ്ങ ഉജ്ജറിഞ്ഞിട്ടാക്കുമാതി താക്കോ അനക്കൊക്കെ പണികഴിഞ്ഞു കട്ട് സീക്കാഴും പറ്റി തോട്ടുവല്ലിട്ട് ഒന്ന് കുങ്ങുരത്തും എമ്മല്ലാ ചോറിയാക്കി ചോക്കാമെന്ന് കൈമട്ട് ചേറിഞ്ഞിട്ടാക്കിന് കൈമട്ട് തെയ്യാട്ടക്കും ഇതിന് മറ്റേക്ക് അസാത്തി അമ്മ അനാനത്തിന് ഇതിന് മറ്റേക്ക് തമ്മി തവ്വ തപ്പക്ക് ുംപ്പുങ്ങുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക്കിട്ടുക
1: чун мит уллаанго ёк нипилиорнарсеккаугакку икаюути юаннук тамаккунинга нерехаттасоортангинни уникаартиллугу тсарнаагааллангми таи

0: അഭിപന്റെ ഒരു സത്തവണ ശാകത്ത് കണ്ണി പല്ലിയണിത്തില്ല നമുക്ക് സനപല്ലയൊന്നില്ല നമുക്കൊരു പണ്ട പല്ലയോ കണ്ണിപ്പില്ല ഉപ്പങ്ങാക്കു ഇക്കനക്കെന്ന സുഖങ്ങളു കത്തശുങ്ങുമ്പൻ തേമേനങ്ങു മണ്ണ
1: Kano ikpi go sukpi pi valdi a yudri yune de rave.
0: Yamen ne ikpi gitti atta da bi valdi a yudri yune de mot. Ilipa lo goti gini akku. Kano lo tusatta yu gali nda gani. Nila katta nne arivunga. Yamen na asualo ikayuta kasungum mat. Bi valdi a yudri yune de mot. Inna unakse unika killugut. Kawin mo na siya. Kasi ano dito man na ilipalya ako tigim niya ko na alakat siya na siguro ka matawas yung niko. Taman na aswalo to saan nang mat. Taman na biyong magyala nila ko taga biyo sa takatyo yung mamana maang ano nalitin ni. Kasi ano dito siya mo tiyala ka taman na tupi sa katigin ni ano nalitin ni kanil palya yun ni to saan nakatangat.
1: Uqausiksaqarpinaaraktinuut uqarumayaqarpilluunni
0: ila jamanna kuviattiartuma ivan kanuippalliaqattanningi nunalii assuala pisannaqattangata kanuippallianingi നമുക്കുവ കച്ചമയ്യോ കടകത്തിയാത്തിട്ടമാനെ നാമത്തിയാത്തിട്ട നയങ്ങുള്ളിട്ട കച്ചമയ്യ ഹാമലക്കു മേയുള്ളു മേയുമു തൊങ്ങിടി വശം മദ്രുക തമന്നലു പിലകയുന്നവ തമസിനെ കട്ടകത്ത യൂമിയെ നട്ടുകു തമസിമിങ്ങലു അസിക്കന്നെയാകു കാക്കന്നെയാകു കത്തിമയകലോ കത്തിമയകളാകും കത്തകല്ലുങ്ങ മക്കളുക പിങ്ങോട്ടുള്ള കഴിക്കുന്നു ഇശിബോട്ടകയോ കത്തകല്ലുങ്ങ അസിങ്ങിന്നുള്ളു കത്തിമയകളാകും നക്സനു കാമലക്കുത്തികു തമന്ന തിഫത്തോ കട്ടമല്ലേറ്റു ഞങ്ങൾ തുമ്മൻ ശിബുല്ലിപ്പാകറ്റിയാക്കുമാന്ന നൽകുറത്തുകളുകമ കിശാനി ശിവം മുത്യാകമ രമസിംഗത്ത് സത്യവേലെ കല്ലകറ്റുലി നില്ലത്യാകുന്ന നക്ഷകളാക്കുക ദൈക്കണിക്കന്നു നീല ഏമേലയോ
1: അപെക്കുട്ടിക്സാക്കുന്നേർലുങ്ങ ഉക്കാവസിക്സാക്കന്നെറുവെ
0: ഏ അപെക്കുട്ടിസ ഇല്ല ഉക്കോശക്കലോങ്ങിത്യാത്തുങ്ങ മാന്ന ഉക്കോശിയാകും കിശിയാനെ നിന്റെ നിന്റെ കുന്നത്തി കുഴുകമ രമസ്മിങ്ങ ഇലകിയോട്ടിയ കട്ടന്യാകമ വിവല്യാകയുന്നമ്മു തമക്കുവല വിവല്യാകയും യുവറ്റു നാലകട്ടെന്ന ശിവക്കി പിന്നെ ശോകശിന്റെ തമാനി ചുഷന്റെ കട്ടങ്ങതേല ഇരിപ്പാലി പട്ടുങ്ങലു ഒക്കോശിങ്ങിന് കണിപ്പല്ലയുനി ഇനിയില്ലു ഉക്കവശി തുക്കങ്ങി തമക്കോ കണ്ടിട്ട് ഇന്ന് ഉക്കവശിങ്ങി ബീവാലോ കത്തങ്ങാത്ത കണ്ടിട്ട് ഇന്ന് ഇനുട്ടിട്ടു കല്ലു നാച്ചിട്ടു ഉക്കകലന്വേഷന് ചെവ കത്തടങ്ങാത്ത മാന്ന കിശിയാനിന് തമസ്മിങ്ങ കുവിയറ്റുവാങ്ങ ഇടിച്ചിന്നു തുമ്മശിറ്റിട്ടൊട്ടിയാകമ്മ കുയലിറ്റാക്കുങ്ങ ഇടിച്ചി അയ്യോശി ഒട്ടിയാകത്തിട്ടുങ്ങളു കലുകിയാക്കുന്നുസത്തുണി
1: കുയന്നമേ
0: കുയന്നമേ തേക്കണി കാക്കിയ നിന്നകുമാറുങ്ങ അമ്മലുത്തേമ ഇലക്ക ഇലലിമാക്കുന്നുണലിന്നുമിറ്റു തപ്പൂട്ടിയാകത്തു തുഷായുന്ന വശം മറ്റ അശേഖ ഒക്കോശക്കലോങ്ങിറ്റാത്തുങ്ങ കുവിയറ്റുങ്ങ മസ്സുമിങ്ങ ശിവും ഒറ്റക്കുളി ഉയർത്തിക്കും ശിവുള്ളിമ്മി നില്ലാത്തിയാകുന്ന നക്ഷകളാ

തട്ടുവാലുമ്മേ, ഇന്നു സിമല്ലുട്ടി ഇല്ലുവിഗമ്മേ, ഇന്നു ഹട്ടസിമല്ലുട്ടി ഇല്ലുവിഗമ്മേ, അസുഖ വിദ്യ ഹട്ടസിമല്ലുട്ടി ഇന്നു നശുവട്ടുട്ടി കിസിയ നിഗുവട്ടിയും നെഗുവാസിമയങ്ങി താക്കുക ഉള്ളു കിങ്ങുള്ളിങ്ങിഞ്ഞയിൽ കൊട്ടകോ ഒപ്പെന്നു ഗൂട്ടിയം അനുനിങ്ങ നുണമു കുവിവൽ കുവിലുകൊണ്ണിയും ഇഞ്ഞു അക്കൊട്ടിക്ക് നൊപ്പാകയും മാട്ടങ്ങി ഒപ്പെന്നു തകുയാവട്ടി പല്ലിയാൻ ലകലുണ്ണിയോ ശിലുവമ്മയുടെ മാനു തമന്ന ഉണിക്കാകലിലോസിമയങ്ങ തൈമ ഉള്ളുമി തകുഹറ്റുങ്ങ ഉള്ളുമി തൈസിമ ഉണിക്കാകലിമയങ്ങി അതുത്യാലത്തു തൈസിമണി തുക്കിസിയാലുങ്ങിത്തക്ക ഉള്ളുമി തുക്കിസിമലത്തക്ക അതുട്ടവല്യാസിമത്യാലത്തു താന്ന കണ്ണുവാല ഉണിക്കാതമ്മങ്ങ ഇഷമകിലോസിമയക കിസിയാനി സുനാബ ഗൂട്ടി തൈമന്ന ആക്കശീസിമമ്മൻ ശിവുനിയാലുത്തിന് അടുകുമാർത്തുനി നലൗത്തായിട്ടുനി നലൗത്തായി തിത്തഹട്ടു ഇനുണ്ണി താന്ന ഉഹാസുകില്ലുനെയോ ഉഹാസുകിലോസിമമ്മകോ ഇനുഗോ അടുത്തവണപ്പാങ്ങുളകുമാങ്ങട്ട ഉള്ളു കിങ്ങുല്ലിങ്ങിന്നേലകൊട്ട ഒപ്പിനമ്മു ഗൂട്ടിയുണ്ണകുവാസിമയങ്ങി ഇനുയി ഉപ്പിനുമ്മി ചക്കചിറ്റി വലിയ നിങ്ങഞ്ഞി ചില ഇശുലിപ്പിശങ്ങ കല്ലി വല്യാലക്കാൻ ഗൂട്ടിയുള്ളിട്ട് പിശങ്ങ കല്ലി വല്യാലക്കാൻ ഇനിക്കോ അതൊന്നുപ്പാകലുകുമാങ്ങകിൽ ഉപ്പൊന്നു തകുയാക്കന്നെ കൊള്ളുകോ ചില ഉമ്മയുണു ഉക്കുവ നെഗുവാകൊട്ടിക്ക് സിമവൈക്കോ ഇന്നുണ്ണു ഗൂട്ടിയും ഇഞ്ഞു നുനഹസ്തുതമാനെ ഒക്കെ ഒട്ടത്തുവാറുമ്മി ഇന്നുക്കുള്ളി ശിലോകാമി കച്ചിന്നവളാക്കുള്ളി ഇപ്പിഗിയുട്ടിഗിയാവുണപ്പാങ്ങയുണ്ടങ്ങട്ടകോ ശിലോകാമയുണ്ണു ഇഞ്ഞു തുഷാമയാവുള്ള കൂട്ടി തമന്ന ടൈമേലെ കൂട്ടിക്ക് ലോസിമയങ്ങ ടൈമേലെ കൂട്ടിക്ക് ലോസിമയങ്ങ ടൈസിമ ചുള്ളിനിങ്ങി ഇലങ്ങ ഉള്ളുമി തക്കു കട്ടളത്തുങ്ങ ടൈസിമ ഉണിക്കാക ലോസിമയങ്ങ ഉള്ളുമി തക്കു കട്ടളത്തുങ്ങ ഇനി നമുക്ക് ഇന്നാലും അയച്ചിട്ട് ഹട്ടളത്തു ഒത്തൊന്ന് പിറ്റുട്ടുകില്ലുക ഇനി നുണങ്ങന്നിലു കടിത്തോളവ് വളർത്തു ഒത്തൊന്ന് പിറ്റുട്ടുകില്ലുക അല്ല കല്ലുണാനുണങ്ങു അല്ല കല്ലുണാനുണങ്ങന്നിട്ടു ഇന്നോ തകയാക്കിയാനു നമുക്ക് ഇന്നാളും കൊട്ടിട്ട് ഹട്ടസ് വളർത്തു ഇനി ഒത്തൊന്ന് പിറ്റുട്ടുകില്ലുക ഡൈസിമോസിമയങ്ങ തമജ അട്ടുളത്തു ഉള്ളുമി ഉള്ളി ഗോക്കിങ്ങുള്ളിങ്ങിന്നേലൊട്ട ഇഞ്ഞു ഉപ്പിനുമ്മി ഗൂട്ടിയും അട്ടൊണ്ണപ്പാകലവുമാങ്ങകി തൈമേലി ഉണ്ണകലവസിമയങ്ങ തുക്കിസിലി തൈ നക്സിമയക ഉണ്ണിക്കാർണകലവസിമയങ്ങ തൈശ്യമ കണ്ണുവാലും ഉണ്ണിക്കാമ്മങ്ങ കമകിഴലവസിമയക സുനാബൻ നലൗട്ടായിത്തവസിമയം അശില്ല തമന്ന ടൈമേഞ്ഞേർന്നകളവസിമമ്മകോ ഉള്ളുഹിങ്ങുള്ളിങ്ങിന്നേലകൊട്ട ഇനിക്കോ ഗൂട്ടിയോ അക്കൊട്ടിക്ക് നൊപ്പാകലുമാങ്ങകിൽ അനൊന്നു നുണമു ചേമത്തിത്തവട്ടിലുണ്ണയോ തകുയാവട്ടി ലകലുണ്ണയോ ശിലോമ്മു ഇനി അതൊന്നൊപ്പാകലുമാങ്ങകിക്കോ ടൈസുമണി ഇനി പിന്നോട്ടിങ്ങൻ ഫീർത്തവരൊക്കെ എന്നിട്ടില്ലുകൂ കാനതമി തബ് താന്ന അക്കശിയോട്ടില്ലുണ്ണി ഒക്കാവശ്യമയങ്ങ തീർത്തവരെ ഹങ്ങിഞ്ഞിങ്ങനി ഇനി ഇലി സഹജാവശ്യമനിങ്ങൻ തീർത്തവരെ ഹങ്ങി കുട്ടിങ്ങനി തുഹിങ്ങനെ ഒക്കാവശ്യമവ ഉള്ളി ഗോക്കിങ്ങുള്ളിങ്ങിന്നിലൊട്ട അട്ടൊട്ടവനൊപ്പാങ്ങുളകുമാങ്ങട്ട ഇനി ഇല്ലു തുഷാവമയവനൊപ്പാങ്ങുളകുമാങ്ങട്ട ശിലോമി പിലുകഞ്ഞിങ്ങിച്ചു അമ്മളോ ഉപ്പൊന്നു പിറ്റുകില്ലുകോ ഗൂട്ടിക്കോ അട്ടൊന്നുപ്പാകലോകുമാങ്ങകിൽ ഉള്ളിക്കുള്ളിങ്ങിന്നേല കൊട്ട തമന്ന ഇനി പിന്നാട്ടിങ്ങ തേമന്ന പീർത്തവരഹങ്ങിന്ന് കലോസിമബാ ഉള്ളിക്കുള്ളിങ്ങിന്നേല കൊട്ട കണ്ണു പിയൊഹലാമ്മങ്ങ തേന്ന ഉഹല്ലോസിമയ ഉവണ്ണു ടക്കിയോലും ഉഹല്ലസിമയോ അസിങ്ങി ഉഹല്ലോസുഖസിമയങ്ങിത്തോ ഇല്ലെങ്കിൽ ഉണിക്കാക്കണ്ണ കൊണ്ടലാമയക്ക താനലി
on nyt